0: അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഹയ്യ അലസ്സലാത്തി ഹയ്യ അലൽഫലാഹ്. ഖദ് ഖാമത്ത് സ്സലാത്തു ഖദ് ഖാമത്ത് സ്സലാഹ്. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹ്.
1: സ്റ്റോ സ്റ്റോ.